നല്ല വിവരങ്ങൾ ചൊല്ലി കൊടുക്കുന്നത് കഷ്ടമേ ഇല്ല, ആവശ്യമേ ഇല്ല. മഹാദേവനെ നമ്മൾ തിരുത്തി പെണ്ണാത ശിവത്തുണ്ട്. ഇതില് വരം വിളി ചൊല്ലുന്നത് ഇന്നത്തെ വിഷയം ഒന്നുമില്ല, എല്ലാവർക്കും വന്നിടണം. വരാതെ നമ്പത്തില് ഇതിനെ എതിർ കൊണ്ടു വന്നിട്ടാണ് അവങ്ങളും അവക്ക് പാടുമ്പോഴാണ് സന്തോഷം അധികമാറി. വരവങ്ങൾ പാടുന്നത് ഈ വിഷയമില്ല.